0: participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad initiatives, and reflect on recent development in the Indo-Pacific region and other international issues of mutual concern. Home Minister Amit Shah will visit India's border region over the next few days and hold security-related meetings. Sources said he will reach Bikaner, Rajasthan tonight and will visit the BSF's Sancho border outpost in the morning, tomorrow where he will interact with the security forces and inaugurate welfare schemes for them. In the afternoon, he will review the security situation in the border region of Bikaner. Officials said the Home Minister and the Rajasthan government, BSF officials along with the district collectors and superintendent of police from High Borders District will attend the meeting. At Asian Under-23 Wrestling Championships in Da Nang, Vietnam, Indian wrestlers put up a dominant show securing a gold medal today. And that's the end of the news bulletin.
1: ശ്രോതാബന്ധു സുഹൃത്തിലെ ഹിന്ദിയും ഇംഗ്രജിയും സമ്പദരിലേക്കൊരു പ്രചരിക്കുന്നു ആകാശവാണി ദില്ലിരു ആകാശവാണി ബ്രഹ്മപൂർ ആജിര അധിവേശനക്കു ഏറ്റി ശേഷം കഴിയുക പൂർവ്വം ആസന്തു ജാണിനെവ ആസന്തകാലി ആമ കേന്ദ്രരു പ്രസരിത ഹുവാ കെതുടി പ്രമുഖ കാര്യക്രമ സമ്പർക്കരെ ഭക്തിഗീതര കാര്യക്രമ സംഗീതാഞ്ജലി ശുണിവേ സകാള 6 ബജെ 10 മിനിറ്റ് ভক্তি ধারাবাহিক অতিবড়ি জগন্নাথ দাস বিরচিত শ্রীমৎ ভাগবত শুনিপারে সকাল 6টা বাজে 40 মিনিটে বিবিধা শুনিবে সকাল 7টা বাজে 25 মিনিটে সুগম সঙ্গীতর কার্যক্রম রয়েছে সকাল